ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னர்ஸ். எஸ் யூ ஆர் டூன் இன் டு யுவர் ஃபேவரேட் ஃப்ரீக்வன்சி 90. திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டு கூடான் ஸ்டுடியோ க்ளோக்കിൽ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർച്ചമിറ ഇവിടെ പ്രസന്റ് ആണ്. യെസ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ തന്നെ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സെറ്റായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എന്തായാലും ഫ്രൈഡേ മോർണിംഗ് ആണ്, ഒരു വീക്കെൻഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സോ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഒക്കെ ഒരു ഇന്നത്തെ ദിവസത്തിലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഞാനുണ്ടല്ലോ ഈ റീസെന്റ് വായിച്ചൊരു കോട്ടാണ്, പ്രായമാവുമ്പോൾ നാം വിവേകികളാവും പക്ഷേ വൈകി പോയിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പ്രായമാകുമ്പോൾ മാത്രമാണ് നമ്മൾ വിവേകികളാവുക എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് എൻ്റെ ലിസ്ണേഴ്സിന് തോന്നിയിട്ടുള്ളത്? എന്തായാലും നമുക്ക് കുറച്ചധികം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഐ എം യുവർ ഫേവറേറ്റ് മോർണിംഗ് ബഡി ആർച്ചെ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡാം. യെസ്, പ്രായമാവുമ്പോൾ നമ്മൾ വിവേകികളാവും, പക്ഷേ വൈകി പോയിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, നമുക്കിങ്ങനെ ഏജ് കൂടും തോറും നമ്മൾ കുറച്ചും കൂടെ മച്ചുവേർഡാവും, നമ്മൾ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന രീതികളൊക്കെ വേറെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശാലമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരെന്ന് പറയുമ്പോൾ, പ്രായമായാലും ഇല്ലെങ്കിലും താൻ പിടിക്കുന്ന മുയലിന് 10 കൊമ്പ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എത്ര പ്രായമായാലും വിവേകികളാവുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമാണ്. പക്ഷേ മോസ്റ്റ് പ്രോബബിളി എല്ലാവരും കുറച്ചൊരു ഏജ് ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിക്കൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കും പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാരൻസൊക്കെ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാ ഇവരിങ്ങനെ ഈ ഒച്ചെടുക്കുന്നതെന്ന്. പക്ഷേ അവർക്കും ഏജായി ഏജായി വരുമ്പോൾ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് വിവേകികളാവുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെടുന്നത് കേട്ടോ. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ താ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാട്ട്, 1 കപ്പ് മോട്ടിവേഷൻ, 1 സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1/2 കപ്പ് ഡോക്ടർ സ്റ്റോക്ക്. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് മൈ റേഡിയോ 90 FM-ൽ ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: മൈ റേഡിയോ 90 FM-ൽ എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷീമിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. സ്റ്റീഫനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്റ്റീഫൻ്റെ ഫിയാൻസി ആയിട്ടുള്ള സ്റ്റെല്ല മറിയയുടെ ബർത്ത്ഡേ ആണ്. സോ സ്റ്റെല്ല, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ വൺസ് അഗെയിൻ സ്റ്റെല്ല, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മളെ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ പേരിലും. സോ നമുക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഭയങ്കര രസമായിട്ടാണല്ലേ. ഓരോ രീതിയിൽ ഈവൻ നമുക്ക് കണ്ണ്, കൈ, കാല്, അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോരോ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിന്. അതൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓ എൻ്റെ ദൈവമേ, ഡാർക്ക് സീൻ എന്നൊക്കെ പറയാറുണ്ട്. ഈവൻ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ഓർഗൻസ് ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഈവൻ ജെൻഡർ വൈസ് ആണെങ്കിൽ പോലും. എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സർപ്രൈസുകളുടെ കൂടാരാണ്. ഓരോ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ഓർഗൻ ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓർഗൻ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും എൻ്റെ ദൈവമേ ആ ഓർഗൻ ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഡാർക്ക് സീനാണെന്ന്. അങ്ങനെ എല്ലാ ഓർഗൻസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചാണെന്നൊക്കെ പറയാം. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേ മീറ ഒലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓർഗൻസിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഓർഗൻസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയേണ്ടതായിട്ടുള്ളൊരു ഓർഗൻ ഉണ്ട്, പ്രത്യേകമായിട്ട് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓർഗൻ. പുരുഷന്മാരുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു അവയവം, പക്ഷെ വലിയൊരു ഉത്തരവാദിത്തം വഹിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. പ്രായം കൂടുന്നതനുസരിച്ച് ഇത് വലുതാവുന്നത് സാധാരണയാണ് കേട്ടോ. ഒരു 40 to 50 വയസ്സ് കഴിഞ്ഞാൽ പലർക്കും പ്രോസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും തുടങ്ങും. പലരും അത് ലജ്ജ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അത് അവഗണിക്കും കേട്ടോ. ശരിയായ സമയത്ത് പരിശോധന നടത്തിയാൽ ചികിത്സയിലൂടെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും. എന്തായാലും ഓർക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചു വെക്കുന്നതല്ല ധൈര്യം, സമയത്ത് ചികിത്സ തേടുന്നതാണ് യഥാർത്ഥ ധൈര്യം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. രാത്രി പലതവണ മൂത്രമൊഴിക്കാൻ മുട്ടുക അല്ലെങ്കിൽ മൂത്രസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ പൂർണ്ണമായിട്ട് അത് ഒരു പ്രശ്നമല്ല എന്ന് കരുതരുത് കേട്ടോ. ഇവയെല്ലാം പ്രോസ്റ്റേറ്റ് വലുതാകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ചിലപ്പോൾ യൂറിനിൽ രക്തം കാണുക അല്ലെങ്കിൽ ഈവൻ മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം മരുന്ന് കഴിക്കാതെ ഉടൻ ഒരു യൂറോളജിസ്റ്റിനെ സമീപിക്കുക. നേരത്തെയുള്ള പരിശോധന പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ പ്രോസ്റ്റേറ്റ് പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ഡോക്ടർ ആദ്യം രോഗലക്ഷണങ്ങൾ വിലയിരുത്തും. ആവശ്യമായാൽ PSA രക്തപരിശോധന, അൾട്രാസൗണ്ട്, മറ്റു പരിശോധനകൾ എന്നിവ നിർദ്ദേശിക്കാം. പ്രശ്നത്തിന്റെ കാരണവും തീവ്രതയും അനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ചിലർക്ക് ജീവിതശൈലി മാറ്റങ്ങളും മരുന്നുകളും മതിയാവും. മറ്റു ചിലർക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരും കേട്ടോ. ഡോക്ടറിന്റെ നിർദ്ദേശം ഇല്ലാതെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക. ശരിയായിട്ടുള്ള രോഗനിർണയമാണ് ശരിയായ ചികിത്സയുടെ ആദ്യപടി. സ്റ്റേറ്റ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷീമിറ.

യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രോസ്റ്റേറ്റിനെ കുറിച്ചായിരുന്നു. പ്രോസ്റ്റേറ്റ് വലുതാകുന്ന ചില രോഗങ്ങളിൽ ഡോക്ടർമാർ സാധാരണയായി ഈ യൂറിനറി ട്രാക്കിന്റെ മസിലുകൾ ശമിപ്പിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ വലിപ്പം കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളോ നിർദ്ദേശിക്കാറുണ്ട്. ഏത് മരുന്ന് വേണമെന്നത് രോഗിയുടെ ആരോഗ്യസ്ഥിതി ആശ്രയിച്ചാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അതോടൊപ്പം ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക, രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി അമിതമായിട്ട് ലിക്വിഡ് ഫുഡ് ഉപയോഗിക്കാതിരിക്കുക, പുകവലിയും മദ്യപാനവും നിയന്ത്രിക്കുക എന്നിവയും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. മരുന്ന് സ്വയം നിർത്തുകയോ മാറ്റുകയോ ചെയ്യരുത്. ഡോക്ടറുടെ നിർദ്ദേശം പാലിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രോസ്റ്റേറ്റ് രോഗങ്ങളെ കുറിച്ചായിരുന്നു. പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ പ്രായം കൂടുമ്പോൾ പല പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണ്. എന്നാൽ സമയത്ത് തിരിച്ചറിഞ്ഞാൽ ഫലപ്രദമായി ചികിത്സിക്കാനാവുന്നതാണ് കേട്ടോ. 50 വയസ്സിന് മുകളിലുള്ളവർ, പ്രത്യേകിച്ച് കുടുംബത്തിൽ പ്രോസ്റ്റേറ്റ് രോഗങ്ങളുടെ ചരിത്രമുള്ളവർ, ആരോഗ്യ പരിശോധനകൾ പതിവായിട്ട്, അതായത് റുട്ടീനായിട്ടുള്ളൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ലജ്ജ കൊണ്ടോ ഭയം കൊണ്ടോ ചികിത്സ വൈകിക്കരുത്. ആരോഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷവുമാണ് ഏറ്റവും വിലപ്പെട്ടത്. അപ്പോ നമുക്ക് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: തവണ ഈ കെട്ട് നടക്കും. അത് അച്ചട്ട.
1: സാറേ, തീരുമാനി തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല സാറേ. ആ എന്ത് വന്നാലും നമുക്ക് സഹിക്കാം. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് പാവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മീറ അപ്പൊ ഷോ വൈൻഡ് പാവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പൊ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM-ന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

നമ്മുടെ ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ മുന്നോട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനോഹരമായിട്ട് നമ്മുടെ ലൈഫ് ഇനിയുള്ള ലൈഫെങ്കിലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ തിങ്കളാഴ്ച കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീർ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നീ വസരം തൊട്ടാൽ

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി വിശേഷങ്ങളും ഇച്ചിരി മാജിക്കും ഇത്തിരി ലോജിക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. എത്ര വലിയ നിലയിൽ ഇരിക്കുകയാണ്, എത്രയൊക്കെ പഠിച്ച് നല്ല ജോലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ പാഷൻ ഇങ്ങനെ ഒളിഞ്ഞടക്കുന്നുണ്ടാവും. അങ്ങനെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ജോലി വിട്ടിട്ട് പാഷന്റെ പുറകെ പോയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ട് നിൽക്കുന്ന ഒരു ക്രിയേറ്റർ ഉണ്ട്. മാസവരുമാനുള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് സൂചി നൂലും പിടിച്ചിരിക്കാൻ പോവാണോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കളിയാക്കിയപ്പോഴും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എനിക്ക് എന്റെ പാഷനാണ് വലുത് എന്നും പറഞ്ഞിട്ട് ആ ഒരു ജോലി വിട്ടിട്ട് ക്രോഷേ നിർമ്മാണം ത്തിലേക്ക് തിരിഞ്ഞ ഒരു വനിതയുടെ കഥയാണ് ഞാൻ എന്താ പറയാൻ പോകുന്നത് കേട്ടോ. എൽവി ടോണി ക്രോഷേ വെച്ചിട്ട് നല്ല അടിപൊളി ഡ്രസ്സും അതുപോലെ തന്നെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ തുന്നി പിടിപ്പിക്കുമ്പോ എൽവിറ്റിന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാ. അത് അങ്ങനെ തന്നെയാണ്, നമുക്ക് എന്തൊക്കെ ജോലി ചെയ്തു എത്രയൊക്കെ പൈസ സമ്പാദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് ശരിക്കും ബ്ലെസ്ഡ് മൊമെന്റ് ആണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടോണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

Once again, welcome back to the show Magic Logic. Coding energy Anjaliyaanu ṭo. Passion ennu parayunnathu shirikku endha? നമ്മുടെ ഉള്ളിൽ നമുക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്ക് അത്രയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. പലപ്പോഴും പാഷൻ പ്രൊഫഷൻ ആക്കി എടുക്കാൻ പലർക്കും സാധിക്കാറില്ല. എന്തിനേറെ പറയണോ, ആ ഒരു പാഷൻ പുറത്ത് പറയാൻ പോലും പലർക്കും സാധിക്കാറില്ല. അങ്ങനെ വരുമ്പോ പാഷൻ പ്രൊഫഷൻ ആക്കി എടുത്തിട്ട് അതിൽ വിജയിക്കാൻ സാധിക്കുന്നവരെ കാണുമ്പോൾ നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. വളരെ ചുരുക്കമാണെന്നുണ്ടെങ്കിലും പാഷനെ റിയലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നവർ അത്രമാത്രം ലക്കി ആണെന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇതുപോലെ ഓരോരോ പാഷനുകൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾക്ക് മാത്രം അറിയുന്ന സീക്രട്സ് ആയിട്ട് ഇങ്ങനെ റിമെയിൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ, ലൈഫ് ചെറുതാണ്, അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കാണ്ട് പുറത്തേക്ക് എടുക്കുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM.

Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഇന്നീ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ SMS ക്വസ്റ്റ്യൻ ഉള്ള സമയമായിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ ക്വസ്റ്റ്യൻ കേൾക്കാൻ എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും അല്ലേ. ഐഡന്റിഫൈ ദ സോങ് ആണ്. സോങ്ങിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ദാ പിടിച്ചോളുക.

മ്യൂസിക് കേട്ട് പാട്ട് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് നോക്കാനില്ലേ, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ Anjali.

Once again, welcome back to the show, Magic Logic. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മുഖസൗന്ദര്യ സംരക്ഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒന്നാണ് കണ്ണുകളുടെ സംരക്ഷണം അല്ലേ. ഉറക്കക്കുറവും കമ്പ്യൂട്ടറിലും ഫോണിലും ഒക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഡെയിലിയുള്ള തിരക്കുകളും ആദ്യം റിഫ്ലക്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ കണ്ണുകളുടെ അടിയിൽ ആ കറുപ്പായിട്ടാണ്. കറുപ്പ് മാത്രമല്ല, പഫിനെസ് ഉണ്ടാവാറുണ്ട്, ഡ്രൈനെസ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ വളരെ ടയേർഡ് ആയിട്ടുള്ള സ്കിന്നും നമ്മൾ ലേഡീസില് സ്ഥിരം കാണുന്ന സംഭവങ്ങളാണ്. ചിലരുടെ കാര്യത്തില് ജനിതക കാരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണമാവാറുണ്ട്. എന്നാലും ശരിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ളതും തിളക്കുള്ളതായിട്ടുള്ള ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അക്കൂട്ടത്തില് അത്രമാത്രം പോപ്പുലർ ആയിട്ട് റീസെന്റ്ലി എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒന്നാണ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് അണ്ടർ ഐ പാച്ചുകൾ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ഇടയായിട്ട് ട്രെൻഡിൽ കയറി നിൽക്കുന്ന ആ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ കാര്യമായിരുന്നു, അണ്ടർ ഐ പാച്ചുകളുടെ കാര്യമായിരുന്നു അല്ലേ. കൊറിയൻ സ്കിൻ കെയർ ബ്രാൻഡുകൾ മുതൽ ഇന്ത്യൻ ബ്രാൻഡുകൾ വരെ നിരവധി ഓപ്ഷനുകൾ ഇന്നത്തെ കാലത്ത് ഇക്കാര്യത്തിൽ അവൈലബിൾ ആണ്. സെറം നിറച്ചിരിക്കുന്ന ഈ ഒരു പാച്ചുകൾ കണ്ണിൻ്റെ താഴെയുള്ള നേർത്ത ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മോയ്സ്ചറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരു മോയ്സ്ചർ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ഒരു പഫിനെസ് കുറയ്ക്കാനും ടയേർഡായിട്ടുള്ള കണ്ണുകൾക്ക് പുതുമയുള്ള ലുക്ക് നൽകാനും ഈ അണ്ടർ ഐ പാച്ചസ് ഹെൽപ്പ് ചെയ്യും. അതൊന്നും കൂടാണ്ട് കൊളാജിൻ, ഹൈലോറിയോണിക് ആസിഡ്, കഫെയിൻ, വൈറ്റമിൻ സി ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൊറിയൻ അണ്ടർ ഐ പാച്ചുകളും നമ്മുടെ സ്കിന്നിനെ ന്യൂട്രിയൻ്റ് ആക്കാനും തിളക്കം നൽകാനും സഹായിക്കുന്നതിൽ അത്രമാത്രം പോപ്പുലാരിറ്റി കൈവരിച്ച സംഭവങ്ങളാണ്. അണ്ടർ ഐ പാച്ചുകളുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ സംഭവം യൂസ് ചെയ്യുമ്പോഴേ നമ്മുടെ ഫേസ് നന്നായിട്ട് വൃത്തിയാക്കി ഉണക്കിയിരിക്കണം. ഓരോ കണ്ണിന്റെ താഴെയും ഓരോ പാച്ച് വീതം മുട്ടിച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ വയ്ക്കുക. ശേഷം പാച്ച് മാറ്റി കഴിഞ്ഞാൽ അവശേഷിക്കുന്ന ആ ഒരു സിറം കഴുകിക്കളയാണ്ട് തന്നെ നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യിക്കുക. അതിന്റെ ശേഷം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഐക്രീം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പറയുന്നത്. നമ്മൾ മോർണിംഗിൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന്റെ താഴെയുള്ള ആ ഒരു സ്വെല്ലിംഗ് പഫിനെസ് ഒക്കെ കുറച്ചിട്ട് ഫ്രഷ് ലുക്ക് കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീന്റെ ഭാഗമായിട്ടും ഈ അൺഡ്രൈ പാച്ചസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പാച്ചസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, നല്ല ഉറക്കവും ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നതും അതുപോലെ സമീകൃത ആഹാരം കഴിക്കുന്നതും ഓവർ സ്ക്രീൻ ടൈം ഒഴിവാക്കലും ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുള്ള ശീലങ്ങളും നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ ആരോഗ്യകരമായിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല സ്കിൻ കെയർ ചെയ്തിട്ടും ഡാർക്ക് സർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും പഫിനെസ് ഒക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ സജഷൻ തേടുന്നത് നല്ലതാണ്. കാരണം അലർജിയോ പോഷകക്കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന്റെയൊക്കെ പിന്നിലുണ്ടാവാനും സാധ്യതയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90FM 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മളെ തുടക്കത്തിലെ പറഞ്ഞ ഒരു ലേഡി, ആട കഥയാണ് കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നേ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ചിട്ട് ക്രോഷിയ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞ ആളുടെ ആ ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സ്കൂൾ കാലം മുതലേ എൽവിറ്റിന് ക്രോഷേഡ് ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു നിലയിൽ എൽവിറ്റിനെ കൊണ്ടെത്തിച്ചത്. സ്കൂളും കഴിഞ്ഞ്, കോളേജും കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, ട്രാൻഡ്രത്തിൽ കമ്പനിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഉള്ളിലെ ആ ഒരു ഇഷ്ടം ആള് മറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലീഗ്സിന്റെ അടുത്ത് ഒരിക്കൽ സംസാരിച്ചതിന്റെ കൂട്ടത്തില് അവരുടെ ആവശ്യപ്രകാരം ഈ ഒരു ക്രോഷിയ മേക്കിംഗ് ആക്റ്റീവ് ആക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി ഇൻസ്റ്റയിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ ഇൻസ്റ്റയില് കുറേയധികം ഫോളോവേഴ്സ് ഉള്ള, കുറേയധികം കസ്റ്റമേഴ്സ് ഉള്ള നല്ലൊരു ക്രോഷിയ ക്രിയേറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം എൽവിറ്റ്. എൽവിറ്റിന്റെ ക്രോഷിയ പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയണ്ടേ? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ.

സ്വന്തം കഴിവിലുള്ള വിശ്വാസവും നമ്മുടെ പാഷൻ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പുമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സക്സസിൽ എത്തും എന്നുള്ളതിനുള്ള വലിയൊരു എക്സാമ്പിൾ ആണ് എൽവിറ്റ്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലേജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. ക്രോഷ്യ വെച്ചിട്ടുള്ള ഡ്രസ്, ജാക്കറ്റ്സ്, ബാഗ്, ബേബി ഷൂ, ഹോം ഡെക്കേഴ്സ്, കീ ചെയിൻ, ബൊക്കെ, ഹെയർ ആക്സസറീസ്, അങ്ങനെ തുടങ്ങിയിട്ട് എൽവിറ്റിന്റെ പ്രോഡക്ട്സ്

വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. സോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എൽവിറ്റിന്റെ ക്രോഷേ മേക്കിങ്ങിന്റെ വിശേഷങ്ങളായിരുന്നു അല്ലേ. എൽവിറ്റ് പറയുന്നത് തന്റെ ലക്ഷ്യത്തിന്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമേ ഇപ്പൊ ആയിട്ടുള്ളൂ എന്നാണ്. ക്രോഷയെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിപ്പിക്കണം, സ്വന്തമായിട്ട് ഒരു ക്രോഷേ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ചു പേർക്ക് അതിൽ ജോലി കൊടുക്കണം, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു സ്ഥാപനം തുടങ്ങണം എന്നാണ് എൽവിറ്റിന്റെ വലിയൊരു ആഗ്രഹം. നമ്മളെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന സംഭവങ്ങൾ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് മാറുന്ന പറയുന്ന പോലെ എൽവിറ്റ് ചെയ്യുന്ന ഓരോ ക്രിയേഷനും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റും അത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.5 കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

കഴിഞ്ഞ ദിവസം വീട്ടില് കടലക്കറി വെക്കാൻ വേണ്ടിട്ടേ കടല വെള്ളത്തിലിട്ട് പിന്നെ വേവിച്ചെടുത്തപ്പോ സാധനം കുറച്ചധികമായി പോയി. അപ്പൊ വേവിച്ച കടല ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കിയപ്പോ ഫ്രിഡ്ജ് പറഞ്ഞു, അയ്യോ ഇനി എന്നെ കൊണ്ട് താങ്ങില്ല, ഇതിലപ്പുറമായിട്ട് ഇവിടെ ഇത്തിരി സ്ഥലം പോലും ഇല്ല എന്തും വെക്കാന്ന്. അപ്പൊ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, അത് വെച്ചിട്ട് വേറൊരു പരീക്ഷണം ഞങ്ങൾ അങ്ങോട്ട് നടത്തി. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ വേവിച്ച വെള്ളക്കടലയും അതുപോലെ തന്നെ കുതിർത്ത കുറച്ച് പച്ചരിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സ്വല്പം പച്ചമുളകും കറിവേപ്പിലയും രണ്ടു മൂന്ന് ഉള്ളിയും ഒരു തക്കാളിയൊക്കെ കൂടിയിട്ട് ജാറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് സംഭവത്തിനെ ദോശയാക്കി മാറ്റി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കൂട്ടി കഴിക്കാൻ ചമ്മന്തിയുടെയോ ചട്നിയുടെയോ ഒന്നും ആവശ്യമില്ല. അടുത്ത പരീക്ഷണത്തില് ഇതിന്റെ കൂട്ടത്തില് കുറച്ച് ഗരം മസാലയും വേവിച്ച ഉരുളക്കിഴങ്ങൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

നമ്മൾ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിന് ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടി ബാക്കിയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. As we know, ഇന്ന് വെള്ളിയാഴ്ച ഐഡന്റിഫൈ ദ സോങ് ആണ്. സോങ്ങിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ദാ പിടിച്ചോളാം.

ബീജിയും കേട്ടുമല്ലോ, ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, പാട്ട് ഏതാണ് എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9072879090 9072879090. കറക്റ്റായിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്നത് അടിപൊളി സമ്മാനങ്ങളാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. നമുക്ക് തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ RJ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും ഇച്ചിരി മാജിക്കും ഇത്തിരി ലോജിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദ കറക്റ്റ് 1 മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയാറായി. പോകുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. തുടക്കത്തിലേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ആ ഉറങ്ങി കിടക്കുന്ന പാഷൻ ഉണ്ടല്ലോ, അത് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. അതർവൈസ് നമുക്ക് ലൈഫിന്റെ എൻഡിൽ വലിയൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. പാഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷേ എന്തൊക്കെ തടസ്സം വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ പറ്റുന്നവർക്കാണ് ലൈഫിൽ അത്രമാത്രം വലിയ സക്സസ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് മുന്നേറാനായിട്ട് പറ്റുമെന്ന് നമ്മുടെ മനസ്സെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തൊക്കെ തടസ്സം വന്നു, എന്തൊക്കെ ബ്രേക്കും കാര്യങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് ആ ഒരു പാഷനിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டு கூடா லஞ்ச் பிரேக் அடிச்சுண்டு அர்ஷே நிரஞ்சு ஜானகி தவடத்தீட்டு கிருதியா கிருதியா சமயத்து தந்தி இன்னைக்கு பரிப்பாட்டி எல்லாரும் ഭക്ഷണം ഒക്കെ കഴിച്ചവിടെ ഉഷാറായിട്ട് റെഡി ആയിട്ട് ഇരിക്കല്ലേ. ദേ അങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ എത്തിയില്ലേ, ഇതൊക്കെയാണ് വീക്കെൻഡ്സ് പ്ലാൻസ് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ ഒരു വീക്കെൻഡ്സ് ആവുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജിയാണ്. കാരണം ഈ വീക്കെൻഡ് ആവുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആകാൻ കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ റിലാക്സ് ഒക്കെ ആകാം, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ സമയം കുറച്ചൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് കൂടി ഒന്ന് നോക്കണുണ്ടോ. കാരണം ഈ സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ലല്ലേ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് 24 hours ആണ് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾക്ക് റിലാക്സ് ഒക്കെ ആകാം, അതിനോടൊപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാം. നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി എടുക്കുമ്പോഴാണല്ലേ അതിനൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. എന്തായാലും ഇന്ന് എന്റെ ലിസണേഴ്സിന്റെ അടുത്ത് ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട്, വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ കാണാൻ പറ്റിയ നല്ല അടിപൊളി മൂവീസും അതുപോലെ തന്നെ സീരീസ് ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്തായാലും വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള ഒരു സമയം ആയിരിക്കുകയാണ്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പണ്ടേ ചെറുതായിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് സംടൈംസ് നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു നുണകളൊക്കെ പറയാറുണ്ടല്ലേ, അങ്ങനെ ഒരു നുണ പറയാറായിട്ട് നമ്മൾ ഒരു 1000 നുണകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്, ഒരാളെ നമ്മൾക്ക് എപ്പോഴും പറ്റിക്കാനായിട്ട് കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവരെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു സത്യം, പിന്നീട് നമ്മൾ ഇത്ര നാള് ആ ഒരു വിശ്വാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാവുന്നതല്ലേ. അതെല്ലാം നമ്മൾ ഒറ്റയടിക്ക് തകർക്കുന്നതിന് സമാണ് നമ്മൾ ഈ നുണ പറഞ്ഞ നുണ പറഞ്ഞ ഇങ്ങനെ കൂട്ടുന്നത്. ഒരു ചീട്ട് കൊട്ടാരം പോലെ അതെല്ലാം പെട്ടെന്ന് തകർന്നു പോയാലുള്ള ആ ഒരു അവസ്ഥ, വീണ്ടും അത് കെട്ടിപ്പൊക്കാനായിട്ട് എത്ര വെച്ചാലേ നമുക്ക് പറ്റുന്നത്. അതുപോലെ തന്നെ ഏതൊരു ബന്ധത്തിലും നമ്മൾക്ക് വേണ്ടതൊരു വിശ്വാസമാണ്. അതില് ചായ പൂശാണ് എന്നുണ്ടെങ്കിൽ കറ മാറ്റാനായിട്ട് പറ്റാത്തതുപോലെ നമ്മുടെ ലൈഫിൽ അത് ഇങ്ങനെ ഒരു കറയായിട്ട് തന്നെ നിൽക്കുന്നില്ലേ. സോ പറയാം, എല്ലാം ആവശ്യത്തിന്, എന്തും അമിതമായാൽ അമൃതം വിഷം പോലെ എന്നൊക്കെ പറയും പോലെയാണ്. എല്ലാത്തിനും ഒരു റേഞ്ച് വേണമല്ലേ, ഒരു ന്യൂട്രൽ ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നൊക്കെ പറയും. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവല് കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജ്ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദീ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ.

ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങൾ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയ് നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ സിനിമ വിശേഷങ്ങൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. ഇന്ന് പറയുന്ന മൂവി ഒരു തമിഴ് ഹൊറർ ത്രില്ലർ ചിത്രമാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2003 ജെ ഡി ജെറി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1998 ഇംഗ്ലീഷ് ചിത്രമായ അർബൻ ലെജൻഡ്സ് എന്ന ചിത്രത്തെ ആസ്പദമാക്കി ഒരുക്കിയ വിസിൽ എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നവകാതനായ വിക്രമാദിത്യൻ, ഗായത്രി രഘുറ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ നടക്കുന്ന ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കും പല ഓർമ്മകളൊക്കെ വരും. അതുപോലെ തന്നെ പഴയകാല മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പിക്ക് ചെയ്യുന്ന മൂവീസ് ഉണ്ടല്ലോ, ആ ഒരു ലിസ്റ്റിലുള്ള മൂവിയാണ്. സോ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാകുന്ന ഒരു മൂവി ആയിരിക്കുള്ളൂ വിസിൽ. ആൻഡ് ഈ കോളേജ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ആണല്ലേ. സോ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ും കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ റിച്ചി ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: യെസ്, അപ്പൊ വിസിൽ മൂവിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കോളേജിലെ റാഗിങ്ങിനിരയായ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അതേ കോളേജിലെ മുൻ വിദ്യാർത്ഥികൾ ഓരോന്നായി ദുരൂഹമായി കൊല്ലപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഈ കൊലപാതകങ്ങൾ മരിച്ച വിദ്യാർത്ഥിനിയുടെ ആത്മാവ് പ്രതികാരം ചെയ്യുന്നതാണോ, അതോ ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതാണ് ഇതിലെ മെയിൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം. അതുപോലെ തന്നെ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള സസ്പെൻസ്, ത്രില് അടിപ്പിക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ കോളേജ് വൈബ്, നമ്മൾക്കറിയാലോ, നമ്മളിപ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോ ആ കോളേജ് ലൈഫ് എത്ര അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം എന്തൊരു സൂപ്പർ ആയിരുന്നു, ഒന്നുകൂടി പോവാനായിട്ട് നമ്മൾ കൊതിക്കുന്നത് പോലെ തന്നെ അന്ന് നടന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കോമഡി ആയിട്ടൊക്കെ തോന്നുന്നില്ലേ. സോ ചില മൂവീസ് കാണാനായിട്ടിരിക്കുമ്പോ നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയും പോലെ, ഇവിടെ മൊത്തം നമ്മളെ പല ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ് അത് ബിൽഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. ഉടൻതീളം ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഒരു മൂവിയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുൻപ് നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രജിഷ് അനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ നമ്മുടെ കഥയിലേക്ക് വരുമ്പോ ഒരു പഴയ കോളേജിൽ നടന്ന ഒരു ദാരുണ സംഭവമാണ് ഈ ഒരു കഥയുടെ തുടക്കം. കോളേജിലെ വിദ്യാർത്ഥിനിയായ ശാന്തിയും രാഗിനിയും മാനസിക പീഡനത്തിന് ഇരയായ ശേഷം ആത്മഹത്യ ചെയ്യുകയാണ്. അവളുടെ മരണത്തിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തു വരാതെ പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ കോളേജിൽ പഠിച്ചിരുന്ന ചില സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിക്കുന്നതും അവർക്കിടയിലെ പഴയ ഓർമ്മകളും മറച്ചുവെച്ച രഹസ്യങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അതിനിടയിലാണ് കോളേജുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരാളിന് പിന്നാലെ ഒരാളായി ദുരൂഹമായി കൊല്ലപ്പെടാനായിട്ട് തുടങ്ങുന്നത്. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ശാന്തിയുടെ ആത്മാവാണോ എന്നെല്ലാവരും ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ അർജുൻ ഈ സംഭവങ്ങളുടെ സത്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ആരെങ്കിലൊക്കെ സത്യങ്ങൾ കണ്ടെത്തണല്ലോ. അങ്ങനെ ഈ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ നടക്കുന്നത്. എന്താണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയാൽ അതിന്റെ ഇത് നഷ്ടപ്പെടില്ലേ? ഏത്? അത് തന്നെ. സോ എന്തായാലും നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം അടിപൊളി പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ശനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തണുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: സതദോഷ, കല്ലുദോഷ, തന്തുദോഷ, കുട്ടിദോഷ, റവദോഷ, മല്ലുദോഷ, തളിദോഷ, മുളകുദോഷ, കാരറ്റ്ദോഷ, ബീറ്റ്ദോഷ, കാബേജ്ദോഷ, കർമ്മദോഷ, ഹോമേദോഷ, കൂട്ടദോഷ, തമ്മിൽമുട്ടി, കീമാദോഷ, മൈദാദോഷ, നാടൻദോഷ, അടദോഷ, പൊടിദോഷ, മീസുദോഷ, പല്ലുദോഷ, പേപ്പർദോഷ, ഓണിദോഷ, റോക്കറ്റ്ദോഷ, പച്ചരിദോഷ, ഗോതമ്പദോഷ, തക്കാളിദോഷ, റബ്ബർദോഷ, പുതിരദോഷ, ഉപ്പുപുള്ളി, ജീരദോഷ,
3: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അർജുൻ പഴയ സംഭവങ്ങളുടെ യഥാർത്ഥ സത്യം കണ്ടെത്തുകയാണ്. ശാന്തിയുടെ മരണത്തിന് പിന്നിലുണ്ടായിരുന്ന ക്രൂരതകളും അവളോട് ചെയ്ത അനീതികളും പുറത്തു വരുന്നുണ്ട്. ഇതുവരെ ആത്മാവിന്റെ പ്രതികാരമാണെന്ന് കരുതിയ സംഭവങ്ങൾക്ക് പിന്നിലെ രഹസ്യം വെളിപ്പെടുകയാണ്. ഈ കുറ്റക്കാർ അവർ ചെയ്ത ഒരു ഫലം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാദിക്ക് നീന്തി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയവും സസ്പെൻസും നിറഞ്ഞ സംഭവങ്ങൾക്കൊടുവിൽ സത്യം വിജയിക്കുന്ന രീതിയിലാണ് ചിത്രം അവസാനിക്കുന്നത്. ഈ ഒരു സിനിമയിൽ മെയിൻ ആയിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് ചെയ്യുന്ന ചെറിയ അനീതി പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും എന്നും, അതുപോലെ തന്നെ റാഗിംഗ് പീഡനം അഹങ്കാരം എന്നത് അതൊക്കെ കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുത് എന്നും, ഈ തെറ്റ് ചെയ്ത ശിക്ഷ ലഭിക്കുമെന്നും, സത്യം ഒരിക്കലും മറച്ചു വെക്കാനായിട്ട് കഴിയില്ല എന്നും ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് തമ്മിൽ വരുന്ന ഒരു ബോണ്ടിനെ കുറിച്ചും അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഈ ഒരു സിനിമയിൽ വിസിൽ സിനിമയിൽ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഇതുവരെയായിട്ടും ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്നാലും നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജശാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേന്ദി രാജ്യശാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായി പ്രഖ്യാപിച്ച നടി മമിത ബൈജു. രണ്ടുവരി കുറിപ്പിലാണ് മമിതയുടെ പ്രഖ്യാപനം. വിട്ടു നിൽക്കാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ല. എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ഒരു ഇടവേളയെടുക്കുന്നു എന്നായിരുന്നു നടിയുടെ പ്രഖ്യാപനം. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീം അറിയിക്കുമെന്നും മമിത പറയുന്നുണ്ട്. ഏറെക്കാലമായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മമിത. സിനിമകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും മീറയും പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ കയ്യാതു, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയവരും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി അടുത്തിടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കാണുമ്പോൾ ആരാധകർക്കൊരു വിഷമമുണ്ടെങ്കിലും അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കുമ്പോൾ അവർക്കും ഒരു പ്രചോദനം തരികയാണല്ലോ. അതെന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തായാലും നമ്മുടെ ഒരു കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം അടിപൊളി ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അഗ്രതി, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റിനുള്ള ഒരു സവിയായിട്ടുണ്ട്. അതായത് നമ്മുടെ സീരീസ് സജഷൻ ഉള്ള ഒരു സവിയായിരിക്കുകയാണ്. സോ എന്ന് പറയുന്ന സീരീസ് ആദ്യം തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മിസ്റ്ററി ഡ്രാമ സീരീസ് ആയിട്ടാണ്. ഏതാണെന്നല്ലേ, 2025 റിലീസായ പാരഡൈസ്. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു രഹസ്യമായി സംരക്ഷിക്കപ്പെടുന്ന സമൂഹത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊലപാതകം നടക്കുന്നു. ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥൻ ഈ കേസിന്റെ അന്വേഷണം നടത്തുമ്പോൾ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ ഗൂഢാലോചന പുറത്തു വരുന്നതാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് ട്രസ്റ്റ്, അതുപോലെ തന്നെ സർവൈവൽ, പൊളിറ്റിക്കൽ, അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റവരയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയും അതുപോലെ തന്നെ കൊലപാതക രഹസ്യങ്ങളും ആസ്പദമാക്കിയ ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ സീരീസ് ആണ്. സോ ഈ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ പാരഡൈസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും നമ്മുടെ ഈ ഒരു സീരീസ് സജഷന്റെ ഇടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സവിയായിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയുള്ള പാടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ എർഷെ നീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ഡ്രാമ മിസ്റ്ററി സീരീസ് ആണ്. 2022 റിലീസായ പാന്തിയോൺ. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി മരിച്ചു പോയ തന്റെ അച്ഛനിൽ നിന്ന് ഓൺലൈനിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നു. പിന്നീട് മനുഷ്യരുടെ ബോധം കോൺഷ്യസ്നെസ് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു രഹസ്യ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള സത്യം അവൾ കണ്ടെത്തുന്നതൊക്കെയാണ് ഈ ഒരു സീരീസിൽ. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കോൺഷ്യസ്നെസ്, ഫാമിലി ആൻഡ് ഇമോഷൻസ്, ടെക്നോളജിയുടെ ഭാവി, മനുഷ്യൻ എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സീരീസിനെ കുറിച്ച് ഒറ്റവരിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, മനുഷ്യബോധവും AI തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്ന ഒരു മികച്ച സയൻസ് ഫിക്ഷൻ മിസ്റ്ററി സീരീസ് ആണിത്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. 2022 റിലീസായ പാന്തിയോൺ അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. ആൻഡ് നൌ മ്യൂസിക് ടൈം. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.4. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ എർഷെ നീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള ആ പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. 90 FM.

வெறித்தனமா தான் போடணும். அந்த தில்ல எனக்கு பிடிச்சது.

0: ഹലോ.
1: ആ അതിയ,
0: ഞാൻ ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാർട്ടി മട്ടന്താ ഇരിക്ക.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമാകാറായി. വീക്കെൻഡ്സ് ഒക്കെ ആയതുകൊണ്ട് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൺഡേ ടു ഫ്രൈഡേ നമ്മൾ ഒരുപാട് പണിയൊക്കെ എടുത്തിട്ടുണ്ടാവും. സോ ഒന്ന് റിലാക്സ് ആകാം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കുള്ളൂ, ഈ രാത്രി ആയിരിക്കുള്ളൂ, ഒരു ദിവസം കഴിയാറാകുമ്പോഴായിരിക്കുള്ളൂ പല കാര്യങ്ങളും നമുക്ക് ബോധ്യതയും ഉണ്ടാകാമല്ലേ. എന്ത് ചെയ്തു ഇന്ന്, ഞാൻ എന്ത് ചെയ്തു, അയ്യോ ഞാൻ ഇന്ന് റെസ്റ്റ് എടുത്തതിന്റെ സമയം കളഞ്ഞേ എന്ന് നമ്മൾക്ക് തോന്നും. ആ ഒരു ചിലത് അങ്ങനെയാണല്ലേ, കുറച്ച് വൈകിയായിട്ടായിരിക്കുള്ളൂ റിയലൈസ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാം തുടങ്ങുന്നതിന് മുൻപ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ വിഷമിക്കേണ്ടതായിട്ട് വരും. സോ എല്ലാവർക്കും എന്തായാലും നല്ലൊരു വീക്കെൻഡ്സ് ഒക്കെ ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ട. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ശോനകി സൈനിങ് ഓഫ് നൗ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

깔끔하게나 지럽게 난배나 이런 약혼배나 너무 끝나나 지럽게 지럽게 난배나 이런 약혼배나

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു വരുത്തേണ്ടതാണ്. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

Hey, hi, hello, good evening, Thrissur. This is RJ Tina from My Radio 90FM Las Benjil. കൃത്യം സമയം 7 മണിയായിട്ടുണ്ട്. സോ നമ്മളെല്ലാവരും നമ്മുടെ മീൻ ടൈം കലാപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയുള്ള 3 മണിക്കൂർ ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിന്ന് പറയാനുള്ളൊരു കാര്യം സ്മൈലിനെ കുറിച്ചാണ്. ഒരു പുഞ്ചിരിക്ക് ഭാഷയുടെയോ അതിർത്തികളുടെയോ ആവശ്യമില്ല. ഒരാളുടെ മുഖത്ത് വിരിയുന്ന ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റൊരാളുടെ മനസ്സിന് സന്തോഷം പകരാൻ കഴിയും. അതുകൊണ്ടാണ് പുഞ്ചിരിയെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ എന്ന് പറയുന്നത്. മുഖത്ത് വിരിയുന്ന ഒരു ചെറിയ പുഞ്ചിരി ചിലപ്പോൾ ഒരാളുടെ ദിവസം തന്നെ ഇത് മനോഹരമാക്കാം. സന്തോഷം പങ്കുവയ്ക്കാൻ പണം വേണ്ട, ഒരു പുഞ്ചിരി മാത്രം മതി. അതുകൊണ്ട് നമുക്കും പുഞ്ചിരിക്കാം, മറ്റുള്ളവരെയും പുഞ്ചിരിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇത് ലാസ്റ്റ് ബെഞ്ചിൽ നിങ്ങളുടെ സ്വന്തം RJ ടീന.

ഒരു പുഞ്ചിരി മുഖത്തെ മാത്രമല്ല മനസ്സിനെയും പ്രകാശിപ്പിക്കുന്നു. ജീവിതത്തിൽ എത്ര തിരക്കുകൾ ഉണ്ടായാലും ഒരു പുഞ്ചിരി കൈവിടാതിരിക്കുക. കാരണം നിങ്ങൾ സമ്മാനിക്കുന്ന ഒരു പുഞ്ചിരി മറ്റൊരാളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വെളിച്ചമാകാം. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർജെ ടീന. എപ്പോഴും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക, കാരണം അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല സ്വാധീനം നൽകുന്നു. ഒരു പുഞ്ചിരി സമ്മർദ്ദം കുറയ്ക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗമാണ് പുഞ്ചിരി. ഇനി ജീവിതത്തിൽ പുഞ്ചിരിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ എന്താണ് വേണ്ടതെന്നറിയാമോ? ആരിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കർമ്മം ചെയ്യുക. റെസ്റ്റ് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അതിനുള്ള പോസിറ്റീവ് റിസൾട്ട് നമ്മുടെ ലൈഫിലോട്ട് വരും. സോ ഹാപ്പി ആയിട്ടിരിക്കുക, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലാസ്റ്റ് ബെഞ്ചിൽ ദിസ് ഇസ് ആർ ജെ ടീന.

0: மை ரேடியோ 90 FM கேட்டறிஞ கூட்டுக்கூடா.
1: S 2015.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. സോ അങ്ങനെ നമ്മൾ പാട്ട് കേട്ട് തിരിച്ചെത്തിരിക്കുകയാണ് ഇൻ ലാസ്റ്റ് ബെഞ്ച് അല്ലേ. ഇന്നത്തെ നമ്മുടെ വൈബ് കുറച്ച് സ്പെഷ്യലാണ്. എന്താണെന്നല്ലേ, ഒരു സ്റ്റോറിയാണെന്ന് നമ്മൾക്ക് മുന്നിൽ. എൻ്റെ കഥയല്ല കേട്ടോ, പക്ഷേ ഒരു നെവർ ഗിവ് അപ്പ് ആയ സ്റ്റോറി. ചില മനുഷ്യരങ്ങനെയാണ്. എങ്ങനെയാണെന്നല്ലേ ചിന്തിച്ച്, മറ്റൊന്നുമല്ല, അവരുടെ ജീവിതം കൂടെ ഒരു മെസ്സേജ് അങ്ങ് കൊടുക്കും. അങ്ങനെ സ്പെഷ്യലായ ഒരാളാണ് മുനീബ മസാരി. നിങ്ങൾക്കറിയാമോ, ഹെർ ജേണി ഇറ്റ് വാസ് ലൈക്ക് ലൈഫ് സംടൈംസ് ചേഞ്ചസ് ദി പ്ലാൻ ബട്ട് യു ക്യാൻ സ്റ്റിൽ ക്രിയേറ്റ് എ അൺപ്ലാൻ സ്റ്റോറി. എത്ര ഗിഡിലാണല്ലേ. ജീവിതം ഒരു പ്ലേലിസ്റ്റ് പോലെയാണ് കൂട്ടുകാരെ. ചില ട്രാക്സ് സ്ലോ ആയിരിക്കും, മറ്റു ചിലത് എനർജറ്റിക് ആയിരിക്കും. പക്ഷെ ഓരോ ട്രാക്കിനും ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് കേൾക്കുന്നത് വരെ നമുക്ക് എന്ത് പറയാം, കാത്തിരിക്കാം. പക്ഷെ പെട്ടെന്നൊരു സോങ് കേട്ടിട്ട് തിരിച്ചു വരുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് സോങ്സ് കൂടി കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് ആർ ജെ ടീന, യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച് ഇൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജെ ടീന. യെസ് യെസ്, എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, ആരാണ് മുനിപ്പ് മസാരി എന്നല്ലേ. ദിസ് ഇസ് ആർ ജെ ടീന ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. സോ നമ്മൾ പറഞ്ഞു വന്നത് ആരാണ് മുനിപ്പ് മസാരി എന്നാണ്. ദ അയൺ ലേഡി ഓഫ് പാകിസ്ഥാൻ 21-ാം വയസ്സിലൊരു വാഹനാപകടം അവളുടെ ശരീരം തളർത്തിയെങ്കിലും തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ലോകശ്രദ്ധ നേടിയ യു എൻ വിമൻ നാഷണൽ അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് മുനീബ. നമ്മളെല്ലാവരും ലൈഫിലൊരു ഗ്ലോ അപ്പ് ആഗ്രഹിക്കാറില്ലേ, ശരിയല്ലേ? പക്ഷേ പുറത്തുള്ള മാറ്റമല്ലാതെ മൈൻഡ് സെറ്റ് ഗ്ലോ ആക്കിയ മനുഷ്യരുണ്ടോ? വേദനയുള്ള നിമിഷങ്ങളിൽ കൂട്ടായി മാറിയ ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? പെയിനെ പവറാക്കി മാറ്റിയ ഒരാൾ മുനീബ അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. പെയിനെ പവറാക്കി മാറ്റിയ വനിത. അങ്ങനെയാണ് ചില ദിവസങ്ങൾ ലോ ബാറ്ററി മോഡായിരിക്കും, പക്ഷേ 100% ബാറ്ററി ചാർജർ നമ്മളിൽ തന്നെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കാറുണ്ടോ? ഒരു ചെറിയ ഹോപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ശ്രമം, എന്തിന്, ഒരു ചെറിയ പുഞ്ചിരി തന്നെ, അത് തന്നെ ഒരു മാറ്റമല്ലേ. എനർജി കീപ്പ് ചെയ്യൂ, സ്മൈൽ കീപ്പ് ചെയ്യൂ. പ്രതീക്ഷ ഉണർത്തുന്ന കുറച്ച് ഗാനം കേട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് ഇൻ ലാസ്റ്റ് ബെഞ്ച് വിത്ത് മീ ആർ ജി ടീന ഇൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ആൻഡ് കൂട്ടിനുള്ളത് ഇറ്റ്സ് മീ RJ ടീന. നമ്മൾ അങ്ങനെ പ്രതീക്ഷയിൽ തീർന്നിട്ട് ഇനി പെർഫെക്റ്റ്ലേക്ക് ഒന്ന് ചാഞ്ചാടിയാലോ? അതെന്താ അങ്ങനെ ഒരു ടോക്കല്ലേ? കാര്യണ്ടെന്ന്, ചിലപ്പോൾ പെർഫെക്റ്റൈസേഷൻ തുടങ്ങാമെന്ന് നമ്മൾ കരുതും, പക്ഷെ പെർഫെക്റ്റ് മൊമെന്റ് കാത്തിരുന്ന ചില നല്ല നിമിഷങ്ങൾ നമ്മൾ കാണാതാവില്ലേ? മുനിബ മസാരി നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നുണ്ട്, ബി ബ്രേവ് ഇനഫ് ടു സ്റ്റാർട്ട്. അങ്ങനെ ശ്രമങ്ങൾ കഥയായി മാറിയ ദിവസങ്ങളുണ്ടോ? ഉണ്ടാവും, തീർച്ചയാണ്. കഥ ജീവിതമായി മാറിയവരും ഉണ്ടാവും. അതങ്ങനെയാണ് ഒന്ന് ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്, സ്വയം വിശ്വസിക്കുന്നത്. ഇതൊക്കെ ചിന്ന ചിന്ന കാര്യങ്ങളല്ലേ, പക്ഷെ അത് നൽകുന്നൊരു സന്തോഷം അത് ഡിഫറെൻ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്നൊരു പ്രോമിസ് നമുക്കങ്ങ് എടുത്താലോ? സ്വയം കുറച്ചും കൂടി വിശ്വസിക്കാം അല്ലേ? അതാണ് ശരി. സ്വപ്നങ്ങൾക്ക് കുറച്ചും കൂടി ചാൻസ് കൊടുക്കാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് RJ ടീന ഇൻ ലാസ്റ്റ് ബെഞ്ച്, മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ലാസ്റ്റ് ബെഞ്ച്. ആർ ജെ ടീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യുവർ സ്റ്റോറി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും അല്ലേ? ഓരോരുത്തരുടെയും ജീവിതം ഒരു സിനിമയാണ്. ഹീറോ, ഹീറോയിൻ, ട്വിസ്റ്റ്, ടേൺസ് എല്ലാം ഉണ്ടാകും. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. സ്ക്രിപ്റ്റ്, അത് നമ്മൾ തന്നെയാണ് എഴുതുന്നത് അല്ലേ? മുനിപ മസാരി പറയുന്നൊരു സീക്രട്ട് ഉണ്ട്. യുവർ പാസ്റ്റ് നെവർ ഡിഫൈൻ യു, യുവർ കറേജ് ഡിഫൈൻസ് യു. ഇപ്പോഴാ പാസ്റ്റ് ആലോചിച്ച് ചിന്തിക്കാറുണ്ടോ എന്തിനാണെന്നേ? എന്തേലും മാറ്റമുണ്ടോ? മുറിവേൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മുറിവ് ഓർക്കാതിരുന്നൂടെ അല്ലേ? ഇന്നലെ കിട്ടാത്ത ജോലി ചിലപ്പോൾ നാളെ അതിനേക്കാൾ മികച്ചതാക്കിയാലോ? അതുകൊണ്ട് മാറ്റം വേണ്ടേ? നിങ്ങളുടെ ജേണി കമ്പയർ ചെയ്യേണ്ട. സ്പീഡ് കുറഞ്ഞാലും സ്റ്റോറി യുണീക്ക് അല്ലേ? ലക്ഷ്യം യുണീക്ക് അല്ലേ? നമ്മൾ യുണീക്ക് അല്ലേ? ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്ന് വെച്ച് ഒരിക്കലും റെഡിയാവാതിരിക്കത്തൊന്നുമില്ല മാഷ്. ആഗ്രഹിച്ചെല്ലാം കിട്ടിയ ജീവിതത്തിൽ പുതിയൊന്നും ഉണ്ടാവില്ലെന്നേ. കീപ് ഷൈനിങ്, കീപ് സ്മൈലിങ്. നമുക്ക് പാട്ട് കേൾക്കാൻ സമയമായല്ലേ. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ആർ ജെ ടീന ഇൻ ലാസ്റ്റ് ബെഞ്ച്. മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ആർ ജെ ടീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷൻ, അതാണ് ഇത്ര നേരം നമ്മൾ കാതോർത്തത് അല്ലേ. ദിസ് ഇസ് മീ ആർ ജെ ടീന. ലൈഫ് എപ്പോഴും ഈസി ആവില്ല അല്ലേ. അങ്ങനെ ഈസി ആയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഈസി ആയാൽ തന്നെ ഇന്നത്തെ നിങ്ങൾ എവിടെ പോയേനെ? ആറ്റിറ്റ്യൂഡ് അമേസിംഗ് ആവാം അല്ലേ. വീഴ്ചകളല്ല പ്രധാനപ്പെട്ടത്, വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്ന മനസ്സാണ് പ്രധാനം. പുഞ്ചരിയോടെ തുടങ്ങിയ വീഴ്ചകളെ മറയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഒന്ന് ചിരിച്ചോളൂ, ഒന്ന് കൂട്ടുകൂടി നോക്കൂ, ഒന്ന് സംസാരിച്ച് നോക്ക്, ഒരുപക്ഷെ ജീവിതം മാറിയാലോ. ലെറ്റ് ദ ഗുഡ് ബൈസ് ഡിഫൈൻ യു വിത്ത് ഗ്രാൻഡ് എൻട്രി. കളഞ്ഞുപോയ സ്ഥലത്ത് നഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്ന്, ഉറക്കില്ലാത്ത രാത്രികളിൽ നിന്ന്, എന്തിന് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൽ നിന്നൊക്കെ മാറേണ്ട സമയമായി അല്ലേ. എങ്കിൽ നമുക്ക് കുറച്ച് മനം മാറ്റുന്ന ഗാനം കേട്ടാലോ. ദിസ് ഇസ് ആർ ജെ ടീന. യു ആർ ട്യൂൺഡ് ഇൻ ലാസ്റ്റ് ബെഞ്ച് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM ലാസ്റ്റ് മിഞ്ചൽ. ഇറ്റ്സ് മീ ആർ.ജെ. ടീന. അങ്ങനെ മുനീബമസാറിനെ പരിചയപ്പെട്ട് അങ്ങനെ വൈബിൽ അങ്ങനെ ആണല്ലേ. അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്പെഷ്യലായ ഒരു പുസ്തകത്തെ പറ്റി കേട്ടാലോ. ഞാനങ്ങനെ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ, പറയുമ്പോൾ തോന്നിയില്ലെങ്കിലും. ഒരു കഥയേക്കാൾ കൂടുതൽ ഒരു ഫീലിംഗ് പോലെ തോന്നിയൊരു പുസ്തകം, നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പുഞ്ചിരി വരുന്നില്ലേ. കാരണം നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും, പക്ഷെ നമ്മളോട് തന്നെ ഒരു നല്ല വാക്ക് പറയാൻ മറന്നുപോകും. അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം. സ്വയം മനസ്സിലാക്കാൻ, സ്വയം വിലമതിക്കാൻ, സ്വന്തം സ്വപ്നങ്ങൾക്കൊരു ചാൻസ് കൊടുക്കാൻ. ജീവിതത്തിൽ രാവിലെ മുതൽ ഇത്ര സമയം വരെ എത്തി നിൽക്കുമ്പോൾ ഒരിക്കലെങ്കിലും സ്വയം ചോദിച്ചു നോക്കിയോ, ഞാൻ ഹാപ്പിയാണോ? അങ്ങനെ മനോഹരമായൊരു സന്ദേശം പങ്കുവെക്കുന്ന ഒരു പുസ്തകം. വിശേഷങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായി അല്ലേ. ഈ ജേണിയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്ന ടൈം വരെ യു ആർ ട്യൂൺഡ് ഇൻ ലാസ്റ്റ് ബെഞ്ച് മൈ റേഡിയോ 90 FM വിത്ത് മീ ആർ.ജെ. ടീന. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ലാസ്റ്റ് ബെഞ്ചിൽ ഇറ്റ്സ് മീ ആർജെ ടീന. ആൻഡ് യെസ്, നമ്മുടെ ബുക്ക് കോർണർ തുടരുകയാണ് അല്ലേ. പുസ്തകമൊക്കെ കേട്ടറിഞ്ഞു അല്ലേ, പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ശരിയല്ലേ, ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇത്രയായി, ഒരു ചായ സ്വയം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം പലപ്പോഴും നമ്മൾ തന്നെയായിരിക്കും. കുറവുകളുണ്ടാവും, തെറ്റുകളുണ്ടാകും, ടഫ് ആൻഡ് റഫായ ഡേയ്സൊക്കെ ഉണ്ടാവും, അതിലൊന്നും വാല്യൂ കുറയുന്നില്ല. ഒരു ചെറിയ സ്റ്റെപ്പായാലും മുന്നോട്ട് പോകുന്നത് വിജയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വയം ഒരു നല്ല വാക്ക് പറഞ്ഞു നോക്കൂ, നിങ്ങളിൽ തന്നെ വിശ്വസിക്കൂ, കാരണം നിങ്ങൾ യുണീക്കാണെന്നേ. സോ നമുക്ക് യുണീക്കായ പാട്ടുകൾക്ക് സമയമായി. ദിസ് ഇസ് ആർ ജെ ടീന, യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM ലാസ് ബെഞ്ചിൽ ഇറ്റ്സ് മീ ആർ ജെ ടീന. സോ യെസ്, അങ്ങനെ നമ്മൾ ഇത്ര നേരം നമ്മളെക്കുറിച്ച് ചിന്തിച്ചു അല്ലേ, ചിന്തിച്ചില്ലേ? ഇനി നമ്മുടെ യാത്രാപ്രേമികളെ കുറിച്ചാണ്. അത് പറയുമ്പോൾ കുറേ പേർക്ക് തോന്നുന്നുണ്ടാവും എന്നെക്കുറിച്ചാണ്. ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി റൈഡിലേക്കാണ്. ഞാനൊരു ചോദ്യം അങ്ങ് തന്നെ ചോദിച്ചു നോക്കാം. ഇനി അറിയുന്നവരുണ്ടെങ്കിലോ, ഒരു രാജ്യത്ത് സൂര്യൻ രാത്രിയിൽ കാണുമോ? ഒരു ലൈബ്രറി കടലിലൂടെ സഞ്ചരിക്കുമോ? എന്തിന്, ഒരു ട്രെയിൻ യാത്ര തന്നെ ഒരു സിനിമ പോലെ തോന്നിയിട്ടുണ്ട്. കേൾക്കുമ്പോൾ വിചിത്രം അല്ലേ, എങ്കിൽ അങ്ങനൊരു ദുനിയാവുണ്ട് മാഷേ. യെസ്, നോർവേ, ദ മിസ്റ്ററി ബോക്സ്. വർക്കിനും ലൈഫിനിടയിൽ ബാലൻസ് ചെയ്ത് സിമ്പിൾ ആൻഡ് ഹംബിൾ ലിവിങ്ങായി ഹാപ്പി മൊമെൻറ്റ്സിനെ വാല്യൂ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ. ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്കില്ലാണ് മാഷേ. ലൈഫല്ലേ, അതും സംഭവിക്കും. നോർവേയുടെ ക്യൂരിയസ് ജേണി സ്റ്റോറീസ് ആയിട്ട് ഇനിയും കാണാം. അതിനു മുമ്പ് വിശേഷം പറഞ്ഞ സമയം അങ്ങ് തീരാറായി. സമയം തീർക്കാതെ പാട്ടുകളിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാം. ദിസ് ഇസ് മീ ആർ ജെ ടീന. സ്റ്റേ ട്യൂൺഡ് ഇൻ ലാസ്റ്റ് ബെഞ്ച് വിത്ത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ആർ ജെ ടീന ഇൻ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നോർവേനെ കുറിച്ചായിരുന്നു അല്ലേ? വേനൽക്കാലത്ത് നോർവേയുടെ ചില ഭാഗങ്ങളിൽ സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കാറില്ല. മിഡ്നൈറ്റ് സൺ എന്ന ഈ അപൂർവ പ്രതിഭാസം നോർവേയെ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ രാജ്യങ്ങളിലൊന്നാക്കി മാറ്റുന്നു. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സുരക്ഷിതത്വം എന്നിവ ഇവിടെ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നു. മഞ്ഞുമലകളും നീലക്കടലും കൈകോർക്കുന്ന മനോഹര നാടാണ് നോർവേ. പ്രകൃതിയുടെ വിസ്മയങ്ങളും ജീവിതത്തിൻ്റെ സന്തോഷവും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഈ രാജ്യം ഓരോ സഞ്ചാരിയുടെയും സ്വപ്ന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും പോയി സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് നോർവേ. എന്തായാലും നോർവേ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് പാട്ടുകൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ദിസ് ഇസ് മീ ആർ ജെ ടീന ഇൻ മൈ റേഡിയോ 90 FM ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. ദിസ് ഇസ് ആർ ജെ ടീന ഇൻ ലാസ്റ്റ് ബെഞ്ച്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം. അങ്ങനെ സമയം 10 മണിയായി. എനിക്കിന്ന് ബായ് പറയാനുള്ള ടൈമായി. സമയം പോയി തറിഞ്ഞില്ല. അങ്ങനെ ഒത്തിരി വിശേഷങ്ങൾ നമ്മളിന്ന് പങ്കുവച്ചു. എന്നിട്ട് എങ്ങനെ, പുഞ്ചിരിക്കാൻ നിങ്ങൾ തയ്യാറായോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയോ? എല്ലാം നടക്കുന്നേ, ഇത്ര വരെയൊക്കെ എത്തിയില്ലേ, അതങ്ങ് നടന്നോളും. ഓവർ തിങ്ക് ദ ബെസ്റ്റ് ദാൻ വേർസ്റ്റ്, അത്രയുള്ളൂ. പുഞ്ചിരി നിന്ന് തുടങ്ങട്ടെ നിങ്ങളുടെ ദിനങ്ങൾ എന്നും. മറ്റൊരാൾ നമ്മൾ കാരണം ഒന്ന് സന്തോഷിക്കുന്നുവെങ്കിൽ അതങ്ങ് നടക്കട്ടെ. നീ ഈ ഒരു മൊമെൻറ്റിൽ പുഞ്ചിരിക്കാൻ തോന്നിയ അങ്ങ് പുഞ്ചിരിക്കുക. അതുപോലെ തന്നെ നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് പുഞ്ചിരിക്കാൻ തോന്നിയ അങ്ങ് പുഞ്ചിരിക്കുക. ഇന്നത്തെ മനോഹരമായ രാത്രി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ വിശ്രമ സമയം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ സമയമാണ്. സൊ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ദിസ് ഇസ് മീ ആർ ജെ ടീന സൈനിങ് ഓഫ് ഫ്രം ലാസ്റ്റ് ബെഞ്ച് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ടാം.